ഖ്യാതിനാർജിഞ്ചിന് കണ്ട കണ്ടാന്തര ഖ്യാതിനാർജിഞ്ചിന് മാനിയൂലനുകന്ന മാതൃഭൂമി പാശ്ചാത്യവീരുള പരദൃ